ശാശിനി വേട്ടിൽ അന്തഹം പേസ് ഓരോ ഊസങ്കിച്ചുഷനെ മുച്ച ഹാസ്നാതാർത്തികളെ ഹെറുകിൽ ചിലത്തി ഉനെ സിക്കലി ഹോത്തിക്കുന്നു ശാന്തി മേങ്ങലാ ജാലക്കേ